ആഭ്യന്തരാസ മെ സാക്കാർ ചീൻ ജെ വിൻ ഡിയൻ ജെ സർക്കാരി ദൗത്യത്തെ ഷിംഗായി പോച്ചിയോ വേൾഡ് എ ഐ കോപ്പറേഷൻ ഓർഗനൈസേഷൻ ജെ ക്യാം വരെ മുഹിദെ തെ സഹീ കോ പടേ തർജമാന മൂജിബ സാക്കാർ വേൾഡ് എ ഐ കോൺഫറൻസ് ജി ഫതായി തകരീബ മെ ശിരക്കത് സാ ഗഡ് മുഖ്തലിഫ് മുൽക്കൻ ജെ പടേ വസീരൻ സാ മുലാഖാതൂ ബി കോ